0: കണ്ണുള്ളിമ്മ അച്ചോപ്പത്തിഗു അമ്മ എന്നുണ്ണി ഉച്ച പിത്തച്ചോ പിത്തുണ്ണിലു അമ്മ തേക്കുക അവൈലബിളാകത്തെ എല്ലാം തുക്കിച്ചില്ല കണ്ണു എന്നുകയങ്ങ തേക്കു എന്നു തുക്കിച്ചോ പിക്കുന്നെ എല്ലാം കട്ട ചെയ്യുന്നത്തു പിക്കുക്കളുവത്തു പിക്കുമ്പുകളുവ കുവേണകത്തു തേമ താന്ന തുഷകയങ്ങ എന്നുള്ള താന്ന എന്നുള്ള മക്കി ബാലുകൊട്ടിക്കോ അമിച്ചു ഇല്ലുന്നത്ത അച്ചപ്പക്കത്ത തേമെത്തിനുള്ള താന്ന ശിവമോ അമ്മോ തക്കുമിനകത്തു എന്നു കത്തിച്ചെന്ന് കണ്ണു കൈവേ കണ്ണിലാവത്ത പിക്കുന്നകത്ത അമ്മ കിങ്ങുള്ളപ്പാങ്ങ കണ്ണുക്കിയ തന്നെ ഇഷ്മകയാക താക്കോ കേക്കു അമിഷുമാത്ത പിള്ളേനെ സാക്കു നുക്കി മക്കു അമിഷുള്ളൂട്ട് കിണവിയെ അമിഷുമാത്ത ഇളാന്നിക്കു സന്നയുള്ളുന്നെ ഉഖലിമാക സന്നെ മലിച്ചു ഹത്തകത്ത ഡബ പിള്ളേലവു ഡബ ഡബ താക്കോ പിള്ളേലവു മക്കു ചെക്ക് മാർക്ക് പിതകു തേന നാക്സ് തേമേലു പലകത്ത സന്നല്ലൂട്ട താക്കോ അമ്മ തുഷനാകത്താത്തുനില്ല താക്കോ കിണവിയല്ലേ ഉണക്കായ കേക്കു കവികണ്ണി ഉണക്കോ കണുത്തുള്ളുന്നെ മക്കുവ പിള്ളേങ്ങ സാക്കു നുക്കി മക്കുവ ജീഞ്ഞിച്ചൂട്ടോ മറ്റ കണ്ണു ചന്നക്കത്തിയിട്ടുണ്ണമ്മങ്ങ ഓർ ലൈക്ക് ഫ്രെയിംവർക്ക് കകളുവത്തുണ്ണി planning framework how lot to maybe like a draft IIBA within KIA kunne oh yo amishu angli palle tu na lang ma KIA ko you yap to amma ta ko ki na yang e sana yang e pekuting e tama ko lo ye kama ke che go manalo la kama ma kama ke che to kunar lo ge te ma lo താന്ന ഇഷ്മകയ കണുക്കിയ കണുത്തുകസ കൊയ്യണമേ
1: താമന ലിസി പപ്പച്ചി നവ്യാനിങ്ങാഹ്ലു നിത്താവ് കട്ടിമയാത്തോ നിർമുത് ഇലാവ് കട്ടൗലോത്തോ കെ ആയേക്കു കട്ടിമനർജുവാക്കത്തില്ലുകിൻ തുഹക കൗലൗ മയോക്താവ് ഇന്നുവെ തുഹകുവാകാങ്ങട്ട കെ ആയേക്കു ഹുലറിക് മങ്ങാത്ത പിലറയെ കാത്തു കിവല്ലിയും ഇലുവാനി നുനലിലുക് താങ്ങി നിക്സിയാലോ മുനകൗയു നുനലിങ്ങി തുഹാർവികിയാർത്തുലുവാൻ ഹുനമേനി തുക്കിഹിക്കനർവാർണപ്പാട്ട കെയ്യായേക്കു കണ്ണുവിലോ മങ്ങാത്താ അമ്മലു കട്ടിമയിങ്ങി കിഗാർത്തുവിയു നുനലിങ്ങി തുഹാർവികി ഗ്യാർത്തുലുവാട്ടോ തഗ്വതാക്കുവങ്ങുവു മന്ന തുഹാലോ കപ്പി
2: താക്കോട്ട് സർവികി സാർത്തുവുട്ടേക്കൻ താക്കോലാക്കി വല്ലക്കനുവിക്കു ജഗത്തീക്കു അകാകുട്ടമാസിയുട്ടിമിന്നി കട്ടിമലാവട്ടില്ലുകി തക്സമോ സി ബി സി നിപ്പിലും സാമാക്കോസ് നിപ്പിലെ ഉണ്ണലോമയും കൊയ്യന്നമി ടിസായ് ശീലാ ടിസായ് സമിതമാകാൻ മണലി താണപ്പി വല്ലേക്കങ്ങ നവയാനിൻ Alexina nanoglok pivale lagat ilugut sane aptigo
3: eh aksyon ubang Alexina pivale ilugyakto yapuga aga kalamikya kuyandamik ayak kuyaluk kuyaro kato sa mga tatuwa yung tuwa rin ni tao na ni ipog dumitao na natakakti mitao na niya kuyo kayang ni ito na sunaon ഇച്ഛാജോ ആ
2: Damnet sa vigisata would be a lele reutekanga nao yanin. Alexina Nanogluk, Oyen Namik.